വെയിൽ തടക്കം മുരുക, വെയിൽ തടക്കം. നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തലൈ സിറന്തത്. നീ കൊടുത്ത തമിഴല്ലവാ പുകഴെടുത്തത്, അന്ത തമിഴ് കൊടുത്ത അറിവല്ലവാ തലൈ സിറന്തത്. നീ സിരിത്ത പിറകല്ലവാ സിരിപ്പു വന്നത്, നീ സിരിത്ത പിറകല്ലവാ സിരിപ്പു വന്നത്. ഉൻ നിനവിരിക്കും മനമല്ലവാ പെരുമൈ കൊണ്ടത്.

0: Maria, Rosa Maria, Rosa Maria, Rosa Maria, Rosa Maria.
1: ഉള്ള കോണത്ത് പൂക്കി വെച്ച് വള്ളൽ വേഷം പോയി, ഉള്ള കോണത്ത് പൂക്കി വെച്ച് വള്ളൽ വേഷം പോയി, ഒളിഞ്ചി മറിഞ്ചി ആട്ടം പോട്ടു ഉത്തമ്മൻ പോൽ കേട്ടു, ഒളിഞ്ചി മറിഞ്ചി ആട്ടം പോട്ടു ഉത്തമ്മൻ പോൽ കേട്ടു, നല്ല കണക്ക മാറ്റി കള്ള കണക്കേറ്റി, നല്ല നേരം പാത്തി നന്ദനയെ മാറ്റി. ചിരിപ്പ് വരുത് ചിരിപ്പ് വരുത് ചിരിക്ക ചിരിക്ക ചിരിപ്പ് വരുത്, ചിന്ന മനുഷ്യ പ്രിയമ